0: environment ഇനെ പറ്റി മൂക്കോട്ടാ ഗോ കാമ്പി.
1: Radio PF International, l'Afrique qui gagne parle.